ഉള്ള കോണത്ത് പൂട്ടി വെച്ച് വള്ളൽ വേഷം പോകും. ഉള്ള കോണത്ത് പൂട്ടി വെച്ച് വള്ളൽ വേഷം പോകും. മൂഞ്ചി മാറി ആട്ടം പോട്ടു തമ്മൻ പോട്ടേക്ക്. മൂഞ്ചി മാറി ആട്ടം പോട്ടു തമ്മൻ പോട്ടേക്ക്. നല്ല കണക്ക മാറ്റി കള്ള കണക്ക ഏറ്റി നല്ല നേരം പാത്തി നന്ദനയെ മാറ്റി. ചിരിപ്പ് വരരുത് ചിരിപ്പ് വരരുത് ചിരിക്ക ചിരിക്ക ചിരിപ്പ് വരരുത്. ചിന്ന മനുഷ്യ പെരിയ

വെയിൽ തടുക്കം മുരുക, വെയിൽ തടുക്കം. നീ കൊടുത്ത തമിഴല്ലവാ പുകഴെടുത്തത്, അന്ത തമിഴ് കൊടുത്ത അറിവല്ലവാ തല സിറന്തത്. നീ കൊടുത്ത തമിഴല്ലവാ പുകഴെടുത്തത്, അന്ത തമിഴ് കൊടുത്ത അറിവല്ലവാ തല സിറന്തത്. നീ സി

കണ്ണൻ വരവം കന്നിയുറവും കാതൽ ഗീതം പാടും സിന്ധു നദിയോരം തെന്റൽ വിളയാടും. കണ്ണൻ വരവും കന്നിയുറവും.

വെയിൽ തടുക്കം മുരുക, വെയിൽ തടുക്കം. നീ കൊടുത്ത തമിഴല്ലവാ പുകഴെടുത്തത്, അന്ത തമിഴ് കൊടുത്ത അറിവല്ലവാ തലൈ സിറന്തത്. നീ കൊടുത്ത തമിഴല്ലവാ പുകഴെടുത്തത്, അന്ത തമിഴ് കൊടുത്ത അറിവല്ലവാ തലൈ സിറന്തത്. നീ സിരിത്ത പിറകല്ലവാ സിരിപ്പു വന്നതേ.